0: അയ്യപ്പ സ്വാമി അയ്യപ്പ ശക്തിയപ്പ എന്ന ഭക്തിയപ്പ അയ്യനയ്യപ്പ സ്വാമി.
1: You're listening to Radio Sarang 107.8 FM.